ആകാശവാണി വിശാഖപട്ടണം കേന്ദ്രം. ദേശഭക്തിഗീതം ജയമു സ്വാതന്ത്ര്യലക്ഷ്മി വൃന്ദഗാനം, രചന ശ്രീ വി പാർത്ഥസാരഥി, സംഗീതം ശ്രീ എം സൂരിബാബു.

ഭാരത ഖണ്ഡം ഒക്കെ അമൃത ഭാണ്ഡം ഉത്തരാന ഉന്നതമൈ മഗിരിശിഖരം ദക്ഷിണാന നിലക്കൊന്നതി ഹിന്ദു സമുദ്രം തൂർപ്പു ദിശ പൊങ്ങി പൊരലെ ഗംഗാ സന്ദ്രം തൂർപ്പു ദിശ പൊങ്ങി പൊര